0: മൊതിയേക്ക് എം മെഗാഹെർട്സ് ദിവേ എഫ് എം അബദ്വസ് എം മെഗാതുക.
1: ലവ് എ കഫ്ഫ ലവ്.

0: ഫർഹാദ്ക്ക് അടു ദിവേഹി എഫ് എം.
1: ദിവേഹി എഫ് എം,
0: ദിവേഹി നായകൻ.
2: നൂറ് എക്കെ മെഗാഹെർട്സ്, ദിവേഹി എഫ് എം.
3: ബാലാ

0: ഹമകഷവറും മുനാഫിഖും അല്ലാഹം ഉൾവാലത്തെ എബഹി ഉൾവാലും അക്കുറാകഹല അമൽ തക്കുരത്തെ എ കലാങ്ക എ ഉറിങ്ക മച്ച എ ഉൾവാലും റദ്ദു കുറവാ ഹുറ്റെ അതി എ ഉറിന്നമാദ തെദ്വായിരു മീസക്കുന്ന ഖന്ദക്കമും ഖന്നവെത്തിവെ തെതുവെത്തെ അതി വരം മധു മെനുവി എ ഉറെ അല്ലാ ഹന്തുമെ നുക്കുരത്തെ
1: දිවෙහි FM දිවෙහි නායකු නෝදිය 1 MHz
2: අලිනෝර්